0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂലൈ മാസം 12-ാം തീയതി ഞായറാഴ്ച വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാം പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. വീണ്ടും ഉയരുന്ന യുദ്ധഭീതിയിൽ ആശങ്കകളറിയിച്ച് പാപ്പ. ജൂലൈ മാസം 12-ാം തീയതി കസ്തൽ ഗന്തോൾഫോയിൽ നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം മധ്യപൂർവേഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുനരാരംഭിച്ച യുദ്ധത്തിന്റെ വാർത്തകളിൽ പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തുകയും ഒരിക്കൽ കൂടി സമാധാനത്തിനുവേണ്ടി ചർച്ചകൾ നടത്തുവാൻ ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുകയും ചെയ്തു. സമാധാനത്തിനായുള്ള കരാർ അവസാനിച്ചതിനെ തുടർന്ന് യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചതും ലെബനനിലെ പ്രതിസന്ധിയും ഏറെ ദുരിതങ്ങൾ വിതയ്ക്കുന്ന മധ്യപൂർവേഷ്യയിലെ സ്ഥിതികളെക്കുറിച്ചും ഉക്രൈനിലെ കാർക്കീവ്, ഡിനിപ്രോ, കീവ്, ഒഡേസ എന്നിവിടങ്ങളിൽ സമീപ ദിവസങ്ങളിൽ നടന്ന തീവ്രമായ ആക്രമണങ്ങളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് ലിയോ 14-ാം പാപ്പ തന്റെ ഉത്കണ്ഠ പ്രത്യേകം രേഖപ്പെടുത്തി. അക്രമം, ഭീകരത, മരണം ഒരിക്കൽ കൂടി അതിന്റെ ഭീകരമായ മുഖം വെളിപ്പെടുത്തുന്നുവെന്നും ധാരാളം നിരപരാധികൾ ഇരകളാക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ദുർബലമായ ഈ നിമിഷങ്ങളിലും എന്നാൽ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ജ്വാല കെടുത്തുവാൻ യുദ്ധത്തിന്റെ കാറ്റിനെ അനുവദിക്കരുതെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. സംഭാഷണത്തിന്റെയും കണ്ടുമുട്ടലുകളുടെയും നയതന്ത്രത്തിന്റെയും പാതയിൽ സ്ഥിരോത്സാഹത്തോടെ മുൻപോട്ടു പോകുമെന്ന പ്രത്യാശയും പാപ്പ പങ്കുവച്ചു. ജനങ്ങൾക്ക് പരസ്പര സുരക്ഷയോടെയും ഓരോ വ്യക്തിയുടെയും അന്തസ്സിനോടുള്ള ബഹുമാനത്തോടെയും അനുരഞ്ജനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ഈയൊരു മാർഗം മാത്രമാണ് ഉള്ളതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്നേഹവും സമാധാനവും അനുരഞ്ജനവും വസിക്കുന്ന ഒരു ലോകമാണ് സഭ ലക്ഷ്യമിടേണ്ടത്. പാപ്പ തന്റെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലുള്ള ലൗദാത്തോസി ഗ്രാമത്തിൽ വെച്ച് റോം രൂപതയുടെ സഹായത്തോടെ 35 കുട്ടികൾ ഉൾപ്പെടെ 200 ദുർബലരായ ആളുകൾ പരിശുദ്ധ പിതാവ് ലിയോ 14-ാം പാപ്പയോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു. നീതിക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള അതിയായ വിശപ്പുമായിട്ടാണ് താൻ വിരുന്നിന് എത്തിയിരിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ ഹ്രസ്വമായ ആമുഖ സന്ദേശം ആരംഭിച്ചത്. പാലങ്ങൾ പണിയുന്നവൻ എന്ന് അർത്ഥമുള്ള പൊന്തിഫെക്സ് എന്ന തന്റെ പദവിയെക്കുറിച്ച് എടുത്തു പറഞ്ഞ പാപ്പ സമൂഹവുമായും കുടുംബങ്ങളുമായും പാലങ്ങൾ പണിയുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അടിവരയിട്ടു. ദാരിദ്ര്യവും അനീതിയുമില്ലാത്ത ഒരു ലോകത്ത് വസിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടതെന്നും അത്തരമൊരു ലോകം കെട്ടിപ്പടുക്കുന്ന സഭയാകുവാനാണ് നാം ആഗ്രഹിക്കേണ്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. യേശുവിന്റെ സാന്നിധ്യമുള്ള ഈ പൊതുമേശയിൽ നാം ഒന്നിച്ചിരിക്കുമ്പോൾ പ്രത്യാശ നിറഞ്ഞ ഒരു പുതിയ ലോകമാണ് രൂപം കൊള്ളുന്നതെന്നും അക്രമവും വിദ്വേഷവും വിവേചനവും കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള സഭയുടെ ഈ കൂട്ടായ്മ ഒരു വലിയ വെളിച്ചം പകരുന്നുവെന്നും പാപ്പ പറഞ്ഞു. എല്ലാവർക്കും ഒരു നല്ല വിരുന്ന് ആശംസിച്ചുകൊണ്ട് വിരുന്നൊരുക്കുവാൻ സഹായിച്ചവരെ അനുസ്മരിച്ചുകൊണ്ട് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ മറിയം ത്രേസ്യ ആധുനിക കാലഘട്ടത്തിൽ കുടുംബ നവീകരണത്തിന്റെ പ്രവാചികയാണ് കർദിനാൾ കൂവക്കാട്. കുടുംബ പ്രേഷിതത്വത്തിന്റെ പ്രവാചികയും തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയുമായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളും വിശുദ്ധയുടെ സ്വർഗപ്രവേശനത്തിന്റെ 100-ാം വാർഷികവും റോമിൽ വെച്ച് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തദവസരത്തിൽ വത്തിക്കാൻ മതാന്തര സംവാദങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് വിശുദ്ധ ബലിയർപ്പിച്ച് വചനസന്ദേശം നൽകി. കാലിൽ ചിറകും ഹൃദയത്തിൽ അഗ്നിയുമായി കുടുംബ പ്രേഷിതത്വം തന്റെ ജീവിതവ്രതമായി തെരഞ്ഞെടുത്ത കാലഘട്ടത്തിന്റെ വിശുദ്ധയായിരുന്നു മറിയം ത്രേസ്യയെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. ചെറുപ്പം മുതൽ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള തീവ്രദാഹത്താൽ എന്റെ ആത്മാവ് ക്ലേശിച്ചിരുന്നു എന്നുള്ള വിശുദ്ധയുടെ വാക്കുകൾ ബാല്യം മുതൽ മറിയം ത്രേസ്യയുടെ അന്തരാത്മാവിൽ ഉണ്ടായിരുന്ന അടങ്ങാത്ത ദൈവസ്നേഹദാഹത്തിന്റെ പ്രതിഫലനമായിരുന്നുവെന്നും ഇത് നമ്മുടെ ജീവിതത്തിലും നാം സ്വീകരിക്കേണ്ട വലിയ ആത്മീയ സന്ദേശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നതുപോലെ ദൈവത്തെ തിരികെ സ്നേഹിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പേറണമെന്നുള്ളതാണ് ഈ തിരുനാളിന്റെ ക്ഷണമെന്നതും കർദിനാൾ എടുത്തു പറഞ്ഞു. സൊമാലിയയിൽ വരൾച്ച രൂക്ഷമാകുന്നു. ഏപ്രിൽ മാസം മുതൽ ജൂൺ വരെ മഴയുടെ അഭാവം മൂലം സൊമാലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വരൾച്ച രൂക്ഷമാണെന്നും അടിയന്തര സഹായം ആവശ്യമാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക കാര്യങ്ങളുടെ ഏകോപന ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂലൈ മാസം 12-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ തന്റെ വേനൽക്കാല വസതി സ്ഥിതി ചെയ്യുന്ന കസ്തൽ ഗന്തോൾഫോയിൽ നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നയിച്ച മധ്യാന പ്രാർത്ഥനയുടെ അവസരത്തിൽ നൽകിയ ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം. ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 15-ാം ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് വചന സന്ദേശം നൽകിയത്.
3: L'Evangelista Matteo ci presenta la parabola del seminatore che descrive la generosità e la fiducia con cui Dio sparge la sua parola nel nostro cuore e la sua potenza in noi. Gesù stesso, il Verbo fatto uomo, che ha dato la vita per la nostra salvezza, è il seme che il Padre continua a spargere nel mondo, perché morendo porti molto frutto.
2: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ശുഭദിനം, മംഗളകരമായ ഞായറാഴ്ച. ഇന്നത്തെ ആരാധനക്രമത്തിൽ വിധക്കാരന്റെ ഉപമയിലൂടെ ദൈവം തന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ഉദാരതയോടും വിശ്വാസത്തോടും കൂടിയാണ് വിതയ്ക്കുന്നതെന്നും അവിടുത്തെ ശക്തി നമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സുവിശേഷകനായ വിശുദ്ധ മത്തായി വിവരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കായി ജീവൻ നൽകിയ, മനുഷ്യനായി അവതരിച്ച ദൈവവചനമായ യേശു തന്നെയാണ് പിതാവായ ദൈവം ലോകത്തിലേക്ക് നിരന്തരം വിതച്ചുകൊണ്ടിരിക്കുന്ന ആ വിത്ത്. വിത്ത് മണ്ണിൽ വീണ് ചീഞ്ഞാലല്ലാതെ ഫലം പുറപ്പെടുവിക്കില്ല എന്നതുപോലെ ക്രിസ്തു തന്റെ മരണത്തിലൂടെ സമൃദ്ധമായ ഫലം നൽകുന്നു. ചിലപ്പോൾ ആ വിത്ത് നമ്മുടെ ഹൃദയത്തിലെ കടുപ്പമേറിയതും വികാരശൂന്യവുമായ മണ്ണിൽ വീഴുന്നു. മറ്റു ചിലപ്പോൾ വഴിത്താരയിലെപ്പോലെ ശ്രദ്ധയില്ലാത്ത മണ്ണിലും പാറ നിറഞ്ഞ മണ്ണിലും മുള്ളുകൾക്കിടയിലും വീഴുന്നു. എന്നാൽ അത് സ്വീകാര്യതയുള്ളതും ഫലഭൂയിഷ്ഠവുമായ മണ്ണിൽ വീഴുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവം വിതയ്ക്കുന്നത് നിർത്താത്തത്. കാരണം നമ്മുടെ ദൗർബല്യത്തെക്കാൾ ശക്തമാണ് അവിടുത്തെ സ്നേഹമെന്ന് അവിടുത്തേക്കറിയാം. ദൈവവചനമാകുന്ന ഈ വിത്തിനെക്കുറിച്ച് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നു: മുള്ളുകളിലും പാറകളിലും വഴിത്താരകളിലും വിതയ്ക്കുന്നത് എങ്ങനെ യുക്തിസഹമാകും? വിത്തുകളുടെയും മണ്ണിന്റെയും കാര്യത്തിൽ അത് യുക്തിസഹമായിരിക്കില്ല. എന്നാൽ ആത്മാക്കളുടെയും പ്രബോധനങ്ങളുടെയും കാര്യത്തിൽ ഇത് പ്രശംസനീയമാണ്. കാരണം ദൈവത്തിന്റെ കരങ്ങളിൽ പാറ നിറഞ്ഞ ഇടം ഫലഭൂയിഷ്ഠമായ മണ്ണായി മാറുവാനും ചവിട്ടിമെതിക്കപ്പെട്ട വഴിത്താര ഒരു നല്ല കൃഷിയിടമായി മാറുവാനും മുള്ളുകൾ നീക്കം ചെയ്യപ്പെട്ട് വിത്തുകൾ സുരക്ഷിതമായി വളരുവാനും സാധ്യതയുണ്ട്. നമ്മോടുള്ള ദൈവത്തിന്റെ ഉദാരത വെറും നിഷ്കളങ്കതയല്ല, മറിച്ച് അത് ജ്ഞാനപൂർവകമാണ്. ചിലപ്പോൾ നമ്മൾ പോലും തിരിച്ചറിയാത്ത നന്മയുടെ സാധ്യതകൾ നമ്മിൽ കണ്ടെത്തുവാൻ അവിടുത്തേക്ക് കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ നമ്മേക്കാൾ നന്നായി അറിയുന്ന കർത്താവ് നമ്മിൽ വിശ്വസിക്കുന്നത് നിർത്തുന്നില്ല. നമ്മൾ എന്താണെന്നും വിശ്വാസത്തോടെ അവിടുത്തേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചാൽ നമുക്ക് എന്തായി മാറുവാൻ കഴിയുമെന്നും അവിടുത്തേക്കറിയാം. അങ്ങനെ വിതയ്ക്കപ്പെടുന്ന വിത്തിന്റെ ദാനശീലതയിൽ നിന്നും അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിനയത്തിൽ നിന്നും നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വളരുന്നു. വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നതുപോലെ അവ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. ഈ ലോകത്തിന് ഇത്തരം ഫലങ്ങൾ എത്രത്തോളം ആവശ്യമാണ്! ഈ ഗുണങ്ങളാൽ ലോകം നിറയപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യട്ടെ. അതുകൊണ്ട് വിശേഷിച്ചും ഈ അവധിക്കാല ദിവസങ്ങളിൽ ദൈവവചനം ശ്രവിക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും നാം സമയം കണ്ടെത്തുക. വിശ്രമത്തോടും വിനോദത്തോടുമൊപ്പം നിശബ്ദതയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകാം. അപ്പോൾ ആത്മാവിലും ശരീരത്തിലും നവീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ദൈനംദിന ജോലികളിലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധിക്കും. സുവിശേഷത്തിന്റെ സന്തോഷം അറിയിക്കുവാനും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി സഹകരിക്കുവാനും അത് നമ്മെ പ്രാപ്തരാക്കും. അപ്പസ്തോലന്മാരുടെ രാജ്ഞിയും സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രവുമായ പരിശുദ്ധ മറിയം ഇതിനായി നമ്മെ സഹായിക്കട്ടെ.
3: Torneremo alle nostre occupazioni abituali, rinnovati nel corpo e nello spirito, pronti ad annunciare la buona notizia del Vangelo e sempre più capaci di cooperare alla crescita del Regno di Dio. Ci aiuti in questo, Maria, Regina degli Apostoli e Stella dell'Evangelizzazione.
2: പാപ്പയുടെ ഈ വാക്കുകളെ തുടർന്ന് ത്രികാല ജപം നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
3: Angelus Domini nunciavit Maria. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Ecce ancilla Domini.
4: Fiat mihi secundum verbum tuum.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Et verbum caro factum est.
4: Et habitavit in nos.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
3: Ora pro nobis, Sancta Dei Genetrix, Oremus. Gratiam tuam quaesimus Domine, mentibus nostris infunde, ut qui angelo annunciante, Christi, filii tui, incarnationem coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per eundam Christum Dominum nostrum.
4: Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio et nunc et semper et in saecula saeculorum. Amen.
3: Pro fidelibus defunctis, requiem aeternam don eis Domine.
4: Et lux perpetua luce a Teis.
3: Requiescant in pace.
4: Amen.
3: Dominus vobiscum.
4: Et cum spiritu tuo.
3: Sit nomen Domini benedictum.
4: Ex hoc nunc et usque in saeculum.
3: Adiutorium nostrum in nomine Domini.
4: Qui feci caelum et terra.
3: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: തുടർന്ന് മധ്യപൂർവേഷ്യയിലും ഉക്രൈനിലും നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനും ചർച്ചകൾക്കും വേണ്ടി ബന്ധപ്പെട്ടവരെ പാപ്പ ക്ഷണിക്കുകയും ദുരിതമനുഭവിക്കുന്ന നിരപരാധികളായ ആളുകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. അഡ്വക്കേറ്റ് ഷൈജു ആന്റണിയുടെ വരികൾക്ക് ഫദർ ജിനു മാന്തിയിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം മരിയ കൊല്ലടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂലൈ മാസം 12 ഞായറാഴ്ച വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. വീണ്ടും ഉയരുന്ന യുദ്ധഭീതിയിൽ ആശങ്കകളറിയിച്ച് പാപ്പ. ജൂലൈ മാസം 12 കസ്തൽ ഗന്തോൾഫോയിൽ നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കു ശേഷം മധ്യപൂർവേഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുനരാരംഭിച്ച യുദ്ധത്തിന്റെ വാർത്തകളിൽ പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തുകയും ഒരിക്കൽ കൂടി സമാധാനത്തിനുവേണ്ടി ചർച്ചകൾ നടത്തുവാൻ ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുകയും ചെയ്തു. സമാധാനത്തിനായുള്ള കരാർ അവസാനിച്ചതിനെ തുടർന്ന് യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചതും ലെബനനിലെ പ്രതിസന്ധിയും ഏറെ ദുരിതങ്ങൾ വിതയ്ക്കുന്ന മധ്യപൂർവേഷ്യയിലെ സ്ഥിതികളെക്കുറിച്ചും ഉക്രൈനിലെ കാർക്കീവ്, ഡിനിപ്രോ, കീവ്, ഒഡേസ എന്നിവിടങ്ങളിൽ സമീപ ദിവസങ്ങളിൽ നടന്ന തീവ്രമായ ആക്രമണങ്ങളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ തന്റെ ഉത്കണ്ഠ പ്രത്യേകം രേഖപ്പെടുത്തി. അക്രമം, ഭീകരത, മരണം ഒരിക്കൽ കൂടി അതിന്റെ ഭീകരമായ മുഖം വെളിപ്പെടുത്തുന്നുവെന്നും ധാരാളം നിരപരാധികൾ ഇരകളാക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ദുർബലമായ ഈ നിമിഷങ്ങളിലും എന്നാൽ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ജ്വാല കെടുത്തുവാൻ യുദ്ധത്തിന്റെ കാറ്റിനെ അനുവദിക്കരുതെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. സംഭാഷണത്തിന്റെയും കണ്ടുമുട്ടലുകളുടെയും നയതന്ത്രത്തിന്റെയും പാതയിൽ സ്ഥിരോത്സാഹത്തോടെ മുൻപോട്ടു പോകുമെന്ന പ്രത്യാശയും പാപ്പ പങ്കുവച്ചു. ജനങ്ങൾക്ക് പരസ്പര സുരക്ഷയോടെയും ഓരോ വ്യക്തിയുടെയും അന്തസ്സിനോടുള്ള ബഹുമാനത്തോടെയും അനുരഞ്ജനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ഈയൊരു മാർഗം മാത്രമാണ് ഉള്ളതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്നേഹവും സമാധാനവും അനുരഞ്ജനവും വസിക്കുന്ന ഒരു ലോകമാണ് സഭ ലക്ഷ്യമിടേണ്ടത്. പാപ്പ തന്റെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലുള്ള ലൗദാത്തോസി ഗ്രാമത്തിൽ വെച്ച് റോം രൂപതയുടെ സഹായത്തോടെ 35 കുട്ടികൾ ഉൾപ്പെടെ 200 ദുർബലരായ ആളുകൾ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു. നീതിക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള അതിയായ വിശപ്പുമായിട്ടാണ് താൻ വിരുന്നിന് എത്തിയിരിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ ഹ്രസ്വമായ ആമുഖ സന്ദേശം ആരംഭിച്ചത്. പാലങ്ങൾ പണിയുന്നവൻ എന്ന് അർത്ഥമുള്ള പൊന്തിഫെക്സ് എന്ന തന്റെ പദവിയെക്കുറിച്ച് എടുത്തു പറഞ്ഞ പാപ്പ സമൂഹവുമായും കുടുംബങ്ങളുമായും പാലങ്ങൾ പണിയുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അടിവരയിട്ടു. ദാരിദ്ര്യവും അനീതിയുമില്ലാത്ത ഒരു ലോകത്ത് വസിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടതെന്നും അത്തരമൊരു ലോകം കെട്ടിപ്പടുക്കുന്ന സഭയാകുവാനാണ് നാം ആഗ്രഹിക്കേണ്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. യേശുവിന്റെ സാന്നിധ്യമുള്ള ഈ പൊതുമേശയിൽ നാം ഒന്നിച്ചിരിക്കുമ്പോൾ പ്രത്യാശ നിറഞ്ഞ ഒരു പുതിയ ലോകമാണ് രൂപം കൊള്ളുന്നതെന്നും അക്രമവും വിദ്വേഷവും വിവേചനവും കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള സഭയുടെ ഈ കൂട്ടായ്മ ഒരു വലിയ വെളിച്ചം പകരുന്നുവെന്നും പാപ്പ പറഞ്ഞു. എല്ലാവർക്കും ഒരു നല്ല വിരുന്ന് ആശംസിച്ചുകൊണ്ട് വിരുന്നൊരുക്കുവാൻ സഹായിച്ചവരെ അനുസ്മരിച്ചുകൊണ്ട് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ മറിയം ത്രേസ്യ ആധുനിക കാലഘട്ടത്തിൽ കുടുംബ നവീകരണത്തിന്റെ പ്രവാചികയാണ് കർദിനാൾ കൂവക്കാട്. കുടുംബ പ്രേഷിതത്വത്തിന്റെ പ്രവാചികയും തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയുമായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളും വിശുദ്ധയുടെ സ്വർഗപ്രവേശനത്തിന്റെ 100 വാർഷികവും റോമിൽ വെച്ച് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തദവസരത്തിൽ വത്തിക്കാൻ മതാന്തര സംവാദങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് വിശുദ്ധ ബലിയർപ്പിച്ച് വചനസന്ദേശം നൽകി. കാലിൽ ചിറകും ഹൃദയത്തിൽ അഗ്നിയുമായി കുടുംബ പ്രേഷിതത്വം തന്റെ ജീവിതവ്രതമായി തെരഞ്ഞെടുത്ത കാലഘട്ടത്തിന്റെ വിശുദ്ധയായിരുന്നു മറിയം ത്രേസ്യയെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. ചെറുപ്പം മുതൽ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള തീവ്രദാഹത്താൽ എന്റെ ആത്മാവ് ക്ലേശിച്ചിരുന്നു എന്നുള്ള വിശുദ്ധയുടെ വാക്കുകൾ ബാല്യം മുതൽ മറിയം ത്രേസ്യയുടെ അന്തരാത്മാവിൽ ഉണ്ടായിരുന്ന അടങ്ങാത്ത ദൈവസ്നേഹദാഹത്തിന്റെ പ്രതിഫലനമായിരുന്നുവെന്നും ഇത് നമ്മുടെ ജീവിതത്തിലും നാം സ്വീകരിക്കേണ്ട വലിയ ആത്മീയ സന്ദേശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നതുപോലെ ദൈവത്തെ തിരികെ സ്നേഹിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പേറണമെന്നുള്ളതാണ് ഈ തിരുനാളിന്റെ ക്ഷണമെന്നതും കർദിനാൾ എടുത്തു പറഞ്ഞു. സൊമാലിയയിൽ വരൾച്ച രൂക്ഷമാകുന്നു. ഏപ്രിൽ മാസം മുതൽ ജൂൺ വരെ മഴയുടെ അഭാവം മൂലം സൊമാലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വരൾച്ച രൂക്ഷമാണെന്നും അടിയന്തര സഹായം ആവശ്യമാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക കാര്യങ്ങളുടെ ഏകോപന ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂലൈ മാസം 12-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ തന്റെ വേനൽക്കാല വസതി സ്ഥിതി ചെയ്യുന്ന കസ്തൽ ഗന്തോൾഫോയിൽ നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയുടെ അവസരത്തിൽ നൽകിയ ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം. ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 15-ാം ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് വചന സന്ദേശം നൽകിയത്.
3: Il Vangelista Matteo ci presenta la parabola del seminatore che descrive la generosità e la fiducia con cui Dio sparge la sua parola nel nostro cuore e la sua potenza in noi. Gesù stesso, il Verbo fatto uomo, che ha dato la vita per la nostra salvezza, è il seme che il Padre continua a spargere nel mondo perché morendo porti molto frutto.
2: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ശുഭദിനം, മംഗളകരമായ ഞായറാഴ്ച. ഇന്നത്തെ ആരാധനക്രമത്തിൽ വിധക്കാരന്റെ ഉപമയിലൂടെ ദൈവം തന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ഉദാരതയോടും വിശ്വാസത്തോടും കൂടിയാണ് വിതയ്ക്കുന്നതെന്നും അവിടുത്തെ ശക്തി നമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സുവിശേഷകനായ വിശുദ്ധ മത്തായി വിവരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കായി ജീവൻ നൽകിയ, മനുഷ്യനായി അവതരിച്ച ദൈവവചനമായ യേശു തന്നെയാണ് പിതാവായ ദൈവം ലോകത്തിലേക്ക് നിരന്തരം വിതച്ചുകൊണ്ടിരിക്കുന്ന ആ വിത്ത്. വിത്ത് മണ്ണിൽ വീണ് ചീഞ്ഞാലല്ലാതെ ഫലം പുറപ്പെടുവിക്കില്ല എന്നതുപോലെ ക്രിസ്തു തന്റെ മരണത്തിലൂടെ സമൃദ്ധമായ ഫലം നൽകുന്നു. ചിലപ്പോൾ ആ വിത്ത് നമ്മുടെ ഹൃദയത്തിലെ കടുപ്പമേറിയതും വികാരശൂന്യവുമായ മണ്ണിൽ വീഴുന്നു. മറ്റു ചിലപ്പോൾ വഴിത്താരയിലെപ്പോലെ ശ്രദ്ധയില്ലാത്ത മണ്ണിലും പാറ നിറഞ്ഞ മണ്ണിലും മുള്ളുകൾക്കിടയിലും വീഴുന്നു. എന്നാൽ അത് സ്വീകാര്യതയുള്ളതും ഫലഭൂയിഷ്ഠവുമായ മണ്ണിൽ വീഴുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവം വിതയ്ക്കുന്നത് നിർത്താത്തത്. കാരണം നമ്മുടെ ദൗർബല്യത്തെക്കാൾ ശക്തമാണ് അവിടുത്തെ സ്നേഹമെന്ന് അവിടുത്തേക്കറിയാം. ദൈവവചനമാകുന്ന ഈ വിത്തിനെക്കുറിച്ച് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നു: മുള്ളുകളിലും പാറകളിലും വഴിത്താരകളിലും വിതയ്ക്കുന്നത് എങ്ങനെ യുക്തിസഹമാകും? വിത്തുകളുടെയും മണ്ണിന്റെയും കാര്യത്തിൽ അത് യുക്തിസഹമായിരിക്കില്ല. എന്നാൽ ആത്മാക്കളുടെയും പ്രബോധനങ്ങളുടെയും കാര്യത്തിൽ ഇത് പ്രശംസനീയമാണ്. കാരണം ദൈവത്തിന്റെ കരങ്ങളിൽ പാറ നിറഞ്ഞ ഇടം ഫലഭൂയിഷ്ഠമായ മണ്ണായി മാറുവാനും ചവിട്ടിമെതിക്കപ്പെട്ട വഴിത്താര ഒരു നല്ല കൃഷിയിടമായി മാറുവാനും മുള്ളുകൾ നീക്കം ചെയ്യപ്പെട്ട് വിത്തുകൾ സുരക്ഷിതമായി വളരുവാനും സാധ്യതയുണ്ട്. നമ്മോടുള്ള ദൈവത്തിന്റെ ഉദാരത വെറും നിഷ്കളങ്കതയല്ല, മറിച്ച് അത് ജ്ഞാനപൂർവകമാണ്. ചിലപ്പോൾ നമ്മൾ പോലും തിരിച്ചറിയാത്ത നന്മയുടെ സാധ്യതകൾ നമ്മിൽ കണ്ടെത്തുവാൻ അവിടുത്തേക്ക് കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ നമ്മേക്കാൾ നന്നായി അറിയുന്ന കർത്താവ് നമ്മിൽ വിശ്വസിക്കുന്നത് നിർത്തുന്നില്ല. നമ്മൾ എന്താണെന്നും വിശ്വാസത്തോടെ അവിടുത്തേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചാൽ നമുക്ക് എന്തായി മാറുവാൻ കഴിയുമെന്നും അവിടുത്തേക്കറിയാം. അങ്ങനെ വിതയ്ക്കപ്പെടുന്ന വിത്തിന്റെ ദാനശീലതയിൽ നിന്നും അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിനയത്തിൽ നിന്നും നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വളരുന്നു. വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നതുപോലെ അവ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. ഈ ലോകത്തിന് ഇത്തരം ഫലങ്ങൾ എത്രത്തോളം ആവശ്യമാണ്! ഈ ഗുണങ്ങളാൽ ലോകം നിറയപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യട്ടെ. അതുകൊണ്ട് വിശേഷിച്ചും ഈ അവധിക്കാല ദിവസങ്ങളിൽ ദൈവവചനം ശ്രവിക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും നാം സമയം കണ്ടെത്തുക. വിശ്രമത്തോടും വിനോദത്തോടുമൊപ്പം നിശബ്ദതയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകാം. അപ്പോൾ ആത്മാവിലും ശരീരത്തിലും നവീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ദൈനംദിന ജോലികളിലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധിക്കും. സുവിശേഷത്തിന്റെ സന്തോഷം അറിയിക്കുവാനും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി സഹകരിക്കുവാനും അത് നമ്മെ പ്രാപ്തരാക്കും. അപ്പസ്തോലന്മാരുടെ രാജ്ഞിയും സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രവുമായ പരിശുദ്ധ മറിയം ഇതിനായി നമ്മെ സഹായിക്കട്ടെ.
3: Torneremo alle nostre occupazioni abituali, rinnovati nel corpo e nello spirito, pronti ad annunciare la buona notizia del Vangelo e sempre più capaci di cooperare alla crescita del Regno di Dio. Ci aiuti in questo, Maria, Regina degli Apostoli e Stella dell'Evangelizzazione.
2: പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ത്രികാല ജപം നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
3: Angelus Domini nuntiavit Maria. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoris, nunc et in hora mortis nostre. Amen.
3: Ecce ancilla Domini.
4: Fiat mi secundum verbum tuum.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoris, nunc et in hora mortis nostre. Amen.
3: Et verbum caro factum est.
4: Et habitavit in nos.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoris, nunc et in hora mortis nostre. Amen.
3: Ora pro nobis, Sancta Dei Genetrix, Orimus. Gratiam tuam quaesimus Domine, mentibus nostris infunde, ut qui angelo annunciante, Christi, filii tui, incarnationem coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per eundam Christum Dominum nostrum.
4: Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Pro fideribus defunctis, requiem aeternam dona eis Domine.
4: Et lux perpetua luce a teis.
3: Requiescant in pace.
4: Amen.
3: Dominus vobiscum.
4: Et nunc spiritu tuo.
3: Sit nomen Domini benedictum.
4: Ex hoc nunc et usque in saeculum.
3: Adiutorium nostrum in nomine Domini.
4: Qui feci caelum et terra.
3: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: തുടർന്ന് മധ്യപൂർവേഷ്യയിലും ഉക്രൈനിലും നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനും ചർച്ചകൾക്കും വേണ്ടി ബന്ധപ്പെട്ടവരെ പാപ്പ ക്ഷണിക്കുകയും ദുരിതമനുഭവിക്കുന്ന നിരപരാധികളായ ആളുകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. അഡ്വക്കേറ്റ് ഷൈജു ആന്റണിയുടെ വരികൾക്ക് ഫാദർ ജിനു മാന്തിയിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം മരിയ കൊല്ലടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ആഗോള സഹകരണം അനിവാര്യമെന്ന് വത്തിക്കാൻ. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹ്യ കൗൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് വത്തിക്കാൻ. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള അടിയന്തരവും പരിവർത്തനാത്മകവുമായ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക, മെച്ചപ്പെട്ട വിതരണം നടത്തുക എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യ സംഘം നിലപാട് വ്യക്തമാക്കിയത്. ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ നാം ഗൌരവമായി കാണുമ്പോൾ ചരിത്രത്തെ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റാൻ സാധിക്കുമെന്ന 14 പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാനവ വികസനത്തിന്റെ പുരോഗതി പ്രധാനമായും ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് വത്തിക്കാൻ പ്രതിനിധി സംഘം പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. വികസനത്തിന്റെ ശരിയായ അർത്ഥത്തെയും സംഘം ചൂണ്ടിക്കാണിച്ചു. വിശപ്പ്, രോഗം, നിരക്ഷരത, ദാരിദ്ര്യം എന്നിവയിൽ നിന്നുള്ള ജനങ്ങളുടെ സമ്പൂർണ്ണ മോചനമാണ് യഥാർത്ഥ വികസനമെന്ന് വത്തിക്കാൻ ചൂണ്ടിക്കാട്ടി. പരിശുദ്ധ പിതാവ് കേവലം ഒരു രാഷ്ട്രത്തലവനല്ല, മറിച്ച് സാർവത്രിക സഭയുടെ ഇടയനാണ് മുഖപ്രസംഗത്തിൽ ഡോക്ടർ അന്ത്രിയ തൊർണിയെല്ലി. യുദ്ധത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ എങ്ങനെ മനുഷ്യനായി നിലകൊള്ളാം എന്നതിനെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പത്രോസിന്റെ പിൻഗാമി എല്ലാറ്റിനുമുപരിയായി ഒരു ആത്മീയ നേതാവായി തുടരുന്നു. റോമൻ പ്രശ്നം പരിഹരിച്ച 1929 ലാറ്ററൻ ഉടമ്പടികൾ വഴി റോമിന്റെ മെത്രാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തിന്റെ ഇറ്റാലിയൻ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള അര ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രം വിസ്തീർണമുള്ള രാജ്യത്തിന്റെ പരമാധികാരി കൂടിയാണെന്ന വസ്തുത മാനവികതയുടെ കാര്യങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കുന്നുവെന്നോ സംസാരിക്കുന്നുവെന്നോ അർത്ഥമാക്കുന്നില്ല. ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് റോമിലെ മെത്രാനും സാർവത്രിക സഭയുടെ ഇടയനും പരമാധികാരിയുമായിരിക്കുന്ന, അതായത് രാഷ്ട്രത്തലവനായിരിക്കുന്ന ഒരു ചെറിയ ഭൂഭാഗം ഏകദേശം 100 മുൻപ് സ്ഥാപിക്കപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ ഇത് മറ്റേതൊരു രാജ്യത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെ കൃത്യമായി തിരിച്ചറിയുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ക്രമീകരണമായിരുന്നു, അല്ലാതെ ഒരു ഇരട്ട ദൗത്യ സ്ഥിരീകരണമായിരുന്നില്ല. അതിനാൽ രാഷ്ട്രത്തലവൻ എന്ന നിലയിലുള്ള പാപ്പായുടെ പങ്കിനെ മഹത്വവൽക്കരിക്കുന്നതോ പെരുപ്പിച്ചു കാണിക്കുന്നതോ ആയ ഏതൊരു നീക്കവും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം അത് അദ്ദേഹത്തിന്റെ ഏക സത്യദൗത്യമായ സാർവത്രിക ഇടയൻ എന്ന പദവിക്ക് മങ്ങലേൽപ്പിക്കുന്നു. കത്തോലിക്കരോടും ക്രിസ്ത്യാനികളോടും വിശ്വാസികളോടും സന്മനസ്സുള്ള എല്ലാ മനുഷ്യരോടും സുവിശേഷം പ്രഘോഷിക്കുക എന്ന ഏക ഉദ്ദേശ്യത്തോടെ സംസാരിക്കുന്ന ഒരു ഇടയനാണ് അദ്ദേഹം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആയുധരഹിതവും ആയുധരഹിതമാക്കുന്നതുമായ സമാധാനത്തിന്റെയും സന്ദേശമാണത്. പരിശുദ്ധ പിതാവ് വത്തിക്കാൻ ലൈബ്രറിയിൽ സന്ദർശനം നടത്തും. പ്രശസ്തമായ വത്തിക്കാൻ അപ്പസ്തോലിക ലൈബ്രറിയിൽ 14 പാപ്പ സന്ദർശനം നടത്തുകയും അവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. സെപ്റ്റംബർ 14 പാപ്പായുടെ സന്ദർശനം. ദുരന്തവും വിസ്മയവും എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ആക്വ എന്ന വിപുലമായ പ്രദർശന പരമ്പരയിലെ ആദ്യഘട്ടമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതി ഘടകങ്ങളെ മനുഷ്യരാശിയുടെ ഭയത്തിന്റെയും അതേസമയം പ്രത്യാശയുടെയും പ്രതിഫലനമായി കാണുന്ന ഈ പ്രദർശനം ചരിത്രപരമായ പൈതൃകങ്ങളെ സംരക്ഷിക്കുന്നതിലെ വെല്ലുവിളികളെയും മനുഷ്യ നിയന്ത്രണത്തിന് അതീതമായ ശക്തികളെയും ആധാരമാക്കിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ 37 കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവിന്റെ ഭീഷണിയിൽ യുനിസെഫ് സംഘടന. പോഷകാഹാരത്തിന്റെ കുറവ് അഫ്ഗാനിസ്ഥാനിൽ ശിശുക്കളുടെയും കുട്ടികളുടെയും

0: ആരോഗ്യത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ഈ കാര്യത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ടും യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. 5 വയസ്സിൽ താഴെയുള്ള 3.7 ദശലക്ഷം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവിന്റെ പിടിയിലാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് സംഘടന പുറത്തുവിട്ടത്. വെനിസ്വേലയിലുണ്ടായ ഭൂകമ്പത്തിൽ ഏകദേശം 4500 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ജൂൺ മാസം 24 വെനിസ്വേലയിലുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 4490 ആയി ഉയർന്നു. അതേസമയം ഭൂകമ്പത്തിൽ 16,000-ലധികം ആളുകൾക്ക് പരിക്കുകൾ ഏൽക്കുകയും 18,000-ത്തോളം ആളുകൾക്ക് വീടുകൾ നഷ്ടമാവുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായത്തിന് ആമുഖമായി കണ്ടതുപോലെ ഈ ഗ്രന്ഥത്തിലെ പുതിയൊരു ഗണം അധ്യായങ്ങളുടെ ഭാഗമാണ് 26-ാം അധ്യായവും. സോളമനാൽ എഴുതപ്പെട്ടതെങ്കിലും ഏതാണ്ട് 300-നടുത്തു വർഷങ്ങൾക്കു ശേഷം യൂദാരാജാവായ ഹെസക്കിയയുടെ മേൽനോട്ടത്തിൽ ശേഖരിക്കപ്പെട്ട് സുഭാഷിതങ്ങളോട് ചേർത്തുവയ്ക്കപ്പെട്ടതാണ് ഈ ഭാഗം. യുവജനങ്ങളോടും അറിവാഗ്രഹിക്കുന്ന അജ്ഞരായ ആളുകളോടും മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്വരത്തിൽ ജീവിതത്തിൽ അവർ പിന്തുടരേണ്ട മാർഗത്തെക്കുറിച്ചാണ് ഈ അധ്യായവും ഉപദേശിക്കുക. ഭോഷർ, അലസന്മാർ, വിവേകമില്ലാതെ പെരുമാറുന്നവർ, പരദൂഷണം പറയുന്നവർ, മുഖസ്തുതിക്കാർ തുടങ്ങിയവരുടെ ദുർഗുണങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അത്തരക്കാരിൽ നിന്നും അവരുടെ ശീലങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനാണ് ഈ അധ്യായത്തിൽ സോളമൻ ഉദ്ബോധിപ്പിക്കുക. വിവേകത്തോടെയും ഔചിത്യബോധത്തോടെയും സത്യസന്ധമായി ജീവിക്കാനുള്ള വിളികൂടിയാണ് ഈ അധ്യായം. ഭോഷന്മാരും ജ്ഞാനപൂർണമായ ജീവിതവും. ആമുഖമായി നാം കണ്ടതുപോലെ ഭോഷത്വവും വിഡ്ഢിത്തവും ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാനുള്ള ഉദ്ബോധനമാണ് 26-ാം അധ്യായത്തിന്റെ ആദ്യഭാഗത്ത് സോളമൻ നടത്തുന്നത്. വർഷത്തിലെ കാലത്തോടു ചേരാത്ത കാലാവസ്ഥ പോലെയാണ് ഭോഷത്വവും ബഹുമതിയും തമ്മിലുള്ള അകൽച്ചയെന്ന് 1-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നു. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും പോലെയാണത്. എങ്ങും തങ്ങാത്ത പക്ഷികളെപ്പോലെ അകാരണമായ ശാപം എങ്ങും ഏശില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭോഷത്വവും ബഹുമതിയും തമ്മിലുള്ള ചേർച്ചയില്ലായ്മയെ വചനം വ്യക്തമാക്കുന്നു. കുതിരയ്ക്കും കഴുതയ്ക്കും ചമ്മട്ടിയും കടിഞ്ഞാണുമെന്നതുപോലെ ഭോഷന് അടിയാണ് ശിക്ഷണമായി ലഭിക്കേണ്ടതെന്ന് പറയുന്ന സോളമൻ ഭോഷന്റെ വിഡ്ഢിത്തത്തിനൊത്ത് മറുപടി കൊടുക്കുന്നതുവഴി നീ അവനു തുല്യം വിഡ്ഢിയായിത്തീരുകയാണെന്ന്, അവന്റെ നിലയിലേക്ക് താഴുകയാണെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. അതേസമയം ഭോഷത്വത്തിന് വേണ്ട വിധത്തിൽ മറുപടി കൊടുക്കുന്നതുവഴി ജ്ഞാനിയാണെന്ന അവന്റെ ഭാവത്തെ മാറ്റാനാകുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. തനിക്കുള്ള കഴിവുകൾ വിനിയോഗിക്കുന്നതിനു പകരം കഴിവില്ലാത്തവനെക്കൊണ്ട് അത് ചെയ്യിക്കുന്നതിലെ മൗഢ്യത്തെ സ്വന്തം കാൽ മുറിച്ചുകളയുന്നതിനോടും അക്രമം വിളിച്ചുവരുത്തുന്നതിനോടുമാണ് വചനം താരതമ്യം ചെയ്യുന്നത്. ഭോഷന്മാരുടെ പ്രവൃത്തികളും അവരുടെ ജീവിതശൈലിയുമാണ് 7 മുതലുള്ള വാക്യങ്ങളിൽ സോളമൻ പരാമർശിക്കുന്നത്. തങ്ങളുടെ കഴിവുകൾ ദുരുപയോഗം ചെയ്യുകയോ ഉള്ള കഴിവിനെ ഉപയോഗിക്കാനറിയാതെ പോവുകയോ ചെയ്യുന്നതിന് തുല്യമാണ് ഭോഷരുടെ പ്രവൃത്തികൾ. നിരുപയോഗമായ മുടന്തുകാലുപോലെയും മദ്യപന്റെ കൈയിൽ തുളഞ്ഞുകയറിയ മുള്ളുപോലെയുമാണ് ഭോഷന്റെ നാവിൽ ആപ്തവാക്യമെന്നും കവിണയിൽ കല്ലെന്ന പോലെയാണ് ഭോഷന് ബഹുമാനം ലഭിക്കുന്നതെന്നും വചനം പറയുന്നു. ഉചിതമായ ഇടത്തും സമയത്തും ഉചിതരായ വ്യക്തികളുടെ കൈയിലുമാണ് അറിവുകൊണ്ട് ഉപകാരം. കാണുന്നവരെയൊക്കെ അമ്പയ്യുന്ന വില്ലാളിയെപ്പോലെയാണ് വഴിയെ പോയ ഭോഷനെയോ മദ്യപാനിയെയോ കൂലിക്കു നിർത്തുന്നവനെന്ന ചിന്തയും അവിവേകത്തിന്റെ ദൂഷ്യതയിലേക്ക് വെളിച്ചം വീശുന്നതാണ്. മറ്റൊരുവന്റെ ഭോഷത്വം ആവർത്തിക്കുന്നതിനെ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായയുടെ പ്രവൃത്തിയോട് ഉപമിക്കുന്ന സോളമൻ പ്രവൃത്തികളിലും വാക്കുകളിലും വേണ്ട വിവേകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജ്ഞാനിയല്ലാതിരിക്കെ അതാണെന്ന് ഭാവിക്കുന്നവരേക്കാൾ പ്രതീക്ഷയുള്ളത് തന്റെ ഭോഷത്വം അംഗീകരിക്കുന്നവനാണ്. അലസതയും മടിയും അനാവശ്യമായ ഇടപെടലുകളും. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അലസരും മടിയരുമായ മനുഷ്യരെക്കുറിച്ചും അവരുടെ പ്രവൃത്തികളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുക. വഴിയിലും മൈതാനത്തും സിംഹമുണ്ടെന്ന, ജീവിതത്തിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും നിരത്തി അവർ നിസ്സംഗരും നിഷ്ക്രിയരുമായി ജീവിക്കുന്നു. കട്ടിളയുടെ ഭാഗമായ ചുഴിക്കുറ്റിയിൽ കഥകെന്ന പോലെ എങ്ങോട്ടും മാറാതെ അവർ നിൽക്കുന്നു. സ്വന്തം വിശപ്പു മാറ്റാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ പോലും മടി കാണിക്കുന്ന, അതായത് അത്രമാത്രം മടിയോടെ പെരുമാറുന്ന മനുഷ്യർ ഈ അലസതയാണ് ജീവിക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾക്കും മനോഭാവത്തിനും ഉപരിയായി തങ്ങൾ വിവേകികളാണെന്ന ഭാവത്തിലുള്ള അവരുടെ പെരുമാറ്റവും എത്ര അവിവേകപരമാണെന്ന് വചനം ചോദിക്കുന്നു.
ദൈവം നൽകിയ ജീവിതത്തിൽ സ്വന്തമായുള്ള കഴിവുകളും അറിവുകളും നന്മയ്ക്കായി വിനിയോഗിക്കാനുള്ള ഉത്തരവാദിത്വം സ്വീകരിക്കാനുള്ള ഒരു ക്ഷണം കൂടിയാണ് ഈ സദൃശ്യവാക്യങ്ങളിലൂടെയുള്ള പരിഹാസം. ഒരു ഭാഗത്ത് അലസത തെറ്റാണെങ്കിൽ അവിവേകപരമായും അനാവശ്യമായും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിലുള്ള മൗഢ്യതയാണ് സോളമൻ തുടർവാക്യങ്ങളിൽ പരാമർശിക്കുന്നത്. അനാവശ്യമായി മറ്റുള്ളവരുടെ ഭിന്നതകളിലും പ്രശ്നങ്ങളിലും ഇടപെടുന്നത് വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്കു പിടിച്ചു നിർത്തുന്നതുപോലെ വഴിയെ പോകുന്ന ദുരന്തം ഏറ്റെടുക്കുന്നതിന് തുല്യമാണെന്ന് അവൻ ഉദ്ബോധിപ്പിക്കുന്നു. അയൽക്കാരനെ നിരുത്തരവാദിത്വപരമായി വഞ്ചിക്കുന്നത് ഭ്രാന്തുപിടിച്ച് തീക്കൊള്ളിയും അമ്പുകളും ഉപയോഗിച്ച് ആക്രമിക്കുന്നതിന് തുല്യമാണെന്ന് സോളമൻ പറയുന്നു. പരദൂഷണവും മുഖസ്തുതിയും. സത്യസന്ധമായ വാക്കുകളുടെ മൂല്യം എടുത്തുകാട്ടുകയും അവയുടെ ആവശ്യം എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്നവയുമാണ് ഈ അധ്യായത്തിലെ തുടർന്നുള്ള വാക്കുകൾ. ഇത് സോളമൻ വ്യക്തമാക്കുന്നത് പരദൂഷണത്തിന്റെയും മുഖസ്തുതിയുടെയും പിന്നിലെ തിന്മകളെയും കുറവുകളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. വിറകും തീയും കരിയും കനലും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഏഷണിയും കലഹവും സമൂഹത്തിൽ തിന്മയും അശാന്തിയും ഉളവാക്കുന്നത്. സ്വാദുള്ള ഭക്ഷണം പോലെ മനുഷ്യർക്കുള്ളിലേക്ക് ഇറങ്ങി അവിടെ നിൽക്കുന്നതാണ് ഏഷണിയുടെ വാക്കുകൾ. മോശമായ ചിന്തകളും വാർത്തകളും സമൂഹത്തിൽ നിലനിൽക്കുന്നതും ഇതുകൊണ്ടുതന്നെ. സത്യസന്ധമല്ലാത്ത മുഖസ്തുതിയും പ്രശംസയുമൊക്കെ നന്മയേക്കാൾ തിന്മ ഉളവാക്കുന്നവയാണെന്ന ബോധ്യമാണ് ഈ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. മിനുസമേറിയതെങ്കിലും മനോഹരമെങ്കിലും ഉള്ളിൽ മാലിന്യം നിറച്ച മൺപാത്രം പോലെയാണ് മലിനഹൃദയത്തിൽ നിന്നു വരുന്ന മനോഹരമായ വാക്കുകൾ. ഉള്ളിൽ വിദ്വേഷവും തിന്മയും നിറഞ്ഞിരിക്കുമ്പോഴും കപടമായ പുഞ്ചിരിയും സ്നേഹവാക്കുകളും പ്രവൃത്തികളും കൊണ്ട് അഭിനയിക്കുന്ന ഹൃദയത്തിൽ വഞ്ചന പുലർത്തുന്ന മനുഷ്യരെ വിശ്വസിക്കരുതെന്ന്, അവരുടെ ഹൃദയത്തിൽ ഏഴ് മ്ലേച്ഛതകൾ തിന്മയുടെ നിറവാണുള്ളതെന്ന് സോളമൻ ഉദ്ബോധിപ്പിക്കുന്നു. അത്തരക്കാർ എത്ര കൗശലക്കാരാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ദുഷ്ടത പൊതുസമൂഹത്തിന് മുന്നിൽ വെളിവാക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന വചനം, ദുഷ്ടതയോടെ അവർ മറ്റുള്ളവരോട് ചെയ്യുന്നത് അവർക്കുതന്നെ തിരികെ ലഭിക്കുമെന്ന്, മറ്റുള്ളവർക്കായി കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുമെന്ന്, അവരുരുട്ടുന്ന കല്ല് അവരുടെ മേൽ തന്നെ പതിക്കുമെന്ന് പഠിപ്പിക്കുന്നു. നുണ പറയുന്നവർ അത് ആരെക്കുറിച്ചു പറയുന്നുവോ അവരെ വെറുക്കുന്നുവെന്ന്, അവരുടെ ജീവിതത്തെ തകർക്കുന്നുവെന്ന്, അതേസമയം മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തിവെക്കുന്നുവെന്ന്, അത് കപടതയാണ് വിളിച്ചോതുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം. ഭോഷരും വിഡ്ഢികളുമായ മനുഷ്യരുടെ തിന്മകളിൽ നിന്നും അലസരുടെയും മടിയരുടെയും മനോഭാവത്തിൽ നിന്നും അകന്ന് വിവേകവും ജ്ഞാനവും സ്വന്തമാക്കി വളരാനുള്ള വിളിയാണ് ഈ അധ്യായം നമുക്കു മുന്നിൽ വയ്ക്കുന്ന ഒരു ഉദ്ബോധനം. മറുഭാഗത്ത് അനാവശ്യമായും അനുചിതമായും പെരുമാറുന്നത് അവസാനിപ്പിക്കാനും അസത്യവും പരദൂഷണവും മുഖസ്തുതിയും ഒഴിവാക്കി കൂടുതൽ ഉത്തരവാദിത്വത്തോടും സത്യസന്ധതയോടും കൂടി ജീവിക്കാനും അങ്ങനെ സമാധാനവും നീതിയും നിറഞ്ഞ ആത്മാർത്ഥതയും നന്മയുമുള്ള ഒരു സമൂഹത്തിന്റെയും ബന്ധങ്ങളുടെയും സൃഷ്ടിക്കു കാരണക്കാരാകാനും ഈ അധ്യായത്തിലൂടെ സോളമൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പുഞ്ചിരിയും നല്ല വാക്കുകളും കപടമാകാതിരിക്കട്ടെ. ജീവിതവും പ്രവൃത്തികളും ആത്മാർത്ഥതയും കരുണയും വിശ്വസ്തതയും നിറഞ്ഞതാകട്ടെ. വിവേകപൂർവം വാക്കുകളെയും പ്രവൃത്തികളെയും വിലയിരുത്താനും പ്രശംസകൾക്കും ഇകഴ്ത്തലുകൾക്കും ഉപരിയായി വളരാനും ദൈവത്തോടും മറ്റുള്ളവരോടും സ്വന്തം ജീവിതത്തോടും സത്യസന്ധതയോടെ പെരുമാറാനും നമുക്കു സാധിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 26 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. എഡ്വിൻ കരിക്കമ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ആഗോള സഹകരണം അനിവാര്യമെന്ന് വത്തിക്കാൻ. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹ്യ കൗൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് വത്തിക്കാൻ. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള അടിയന്തരവും പരിവർത്തനാത്മകവുമായ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക, മെച്ചപ്പെട്ട വിതരണം നടത്തുക എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യ സംഘം നിലപാട് വ്യക്തമാക്കിയത്. ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ നാം ഗൌരവമായി കാണുമ്പോൾ ചരിത്രത്തെ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റാൻ സാധിക്കുമെന്ന് ലിയോ 14 പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, മാനവ വികസനത്തിന്റെ പുരോഗതി പ്രധാനമായും ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് വത്തിക്കാൻ പ്രതിനിധി സംഘം പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. വികസനത്തിന്റെ ശരിയായ അർത്ഥത്തെയും സംഘം ചൂണ്ടിക്കാണിച്ചു. വിശപ്പ്, രോഗം, നിരക്ഷരത, ദാരിദ്ര്യം എന്നിവയിൽ നിന്നുള്ള ജനങ്ങളുടെ സമ്പൂർണ്ണ മോചനമാണ് യഥാർത്ഥ വികസനമെന്ന് വത്തിക്കാൻ ചൂണ്ടിക്കാട്ടി. പരിശുദ്ധ പിതാവ് കേവലം ഒരു രാഷ്ട്രത്തലവനല്ല, മറിച്ച് സാർവത്രിക സഭയുടെ ഇടയനാണ്. മുഖപ്രസംഗത്തിൽ ഡോക്ടർ അന്ത്രിയ തൊർണിയെല്ലി. യുദ്ധത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ എങ്ങനെ മനുഷ്യനായി നിലകൊള്ളാം എന്നതിനെക്കുറിച്ചും സംസാരിക്കുമ്പോഴും പത്രോസിന്റെ പിൻഗാമി എല്ലാറ്റിനുമുപരിയായി ഒരു ആത്മീയ നേതാവായി തുടരുന്നു. റോമൻ പ്രശ്നം പരിഹരിച്ച 1929 ലാറ്ററൻ ഉടമ്പടികൾ വഴി റോമിന്റെ മെത്രാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തിന്റെ ഇറ്റാലിയൻ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള അര ചതുരശ്ര കിലോമീറ്ററിൽ താഴെ മാത്രം വിസ്തീർണമുള്ള രാജ്യത്തിന്റെ പരമാധികാരി കൂടിയാണെന്ന വസ്തുത മാനവികതയുടെ കാര്യങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കുന്നുവെന്നോ സംസാരിക്കുന്നുവെന്നോ അർത്ഥമാക്കുന്നില്ല. ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് റോമിലെ മെത്രാനും സാർവത്രിക സഭയുടെ ഇടയനും പരമാധികാരിയുമായിരിക്കുന്ന, അതായത് രാഷ്ട്രത്തലവനായിരിക്കുന്ന ഒരു ചെറിയ ഭൂഭാഗം ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപ് സ്ഥാപിക്കപ്പെട്ടു എന്നത് സത്യമാണ്. എന്നാൽ ഇത് മറ്റേതൊരു രാജ്യത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെ കൃത്യമായി തിരിച്ചറിയുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ക്രമീകരണമായിരുന്നു, അല്ലാതെ ഒരു ഇരട്ട ദൗത്യ സ്ഥിരീകരണമായിരുന്നില്ല. അതിനാൽ രാഷ്ട്രത്തലവൻ എന്ന നിലയിലുള്ള പാപ്പായുടെ പങ്കിനെ മഹത്വവൽക്കരിക്കുന്നതോ പെരുപ്പിച്ചു കാണിക്കുന്നതോ ആയ ഏതൊരു നീക്കവും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം അത് അദ്ദേഹത്തിന്റെ ഏക സത്യദൗത്യമായ സാർവത്രിക ഇടയൻ എന്ന പദവിക്ക് മങ്ങലേൽപ്പിക്കുന്നു. കത്തോലിക്കരോടും ക്രിസ്ത്യാനികളോടും വിശ്വാസികളോടും സന്മനസ്സുള്ള എല്ലാ മനുഷ്യരോടും സുവിശേഷം പ്രഘോഷിക്കുക എന്ന ഏക ഉദ്ദേശ്യത്തോടെ സംസാരിക്കുന്ന ഒരു ഇടയനാണ് അദ്ദേഹം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആയുധരഹിതവും ആയുധരഹിതമാക്കുന്നതുമായ സമാധാനത്തിന്റെയും സന്ദേശമാണത്. പരിശുദ്ധ പിതാവ് വത്തിക്കാൻ ലൈബ്രറിയിൽ സന്ദർശനം നടത്തും. പ്രശസ്തമായ വത്തിക്കാൻ അപ്പസ്തോലിക ലൈബ്രറിയിൽ ലിയോ 14 പാപ്പ സന്ദർശനം നടത്തുകയും അവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. സെപ്റ്റംബർ 14 പാപ്പായുടെ സന്ദർശനം. ദുരന്തവും വിസ്മയവും എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ആക്വ എന്ന വിപുലമായ പ്രദർശന പരമ്പരയിലെ ആദ്യഘട്ടമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതി ഘടകങ്ങളെ മനുഷ്യരാശിയുടെ ഭയത്തിന്റെയും അതേസമയം പ്രത്യാശയുടെയും പ്രതിഫലനമായി കാണുന്ന ഈ പ്രദർശനം ചരിത്രപരമായ പൈതൃകങ്ങളെ സംരക്ഷിക്കുന്നതിലെ വെല്ലുവിളികളെയും മനുഷ്യനിയന്ത്രണത്തിന് അതീതമായ ശക്തികളെയും ആധാരമാക്കിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ 37 കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവിന്റെ ഭീഷണിയിൽ യുനിസെഫ് സംഘടന. പോഷകാഹാരത്തിന്റെ കുറവ് അഫ്ഗാനിസ്ഥാനിൽ ശിശുക്കളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ഈ കാര്യത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ടും യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. 5 താഴെയുള്ള 3.7 കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവിന്റെ പിടിയിലാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് സംഘടന പുറത്തുവിട്ടത്. വെനിസ്വേലയിലുണ്ടായ ഭൂകമ്പത്തിൽ ഏകദേശം 4500 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ജൂൺ മാസം 24 വെനിസ്വേലയിലുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 4490 ആയി ഉയർന്നു. അതേസമയം ഭൂകമ്പത്തിൽ 16,000 ആളുകൾക്ക് പരിക്കുകൾ ഏൽക്കുകയും 18,000 ആളുകൾക്ക് വീടുകൾ നഷ്ടമാവുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 26 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 25 അധ്യായത്തിന് ആമുഖമായി കണ്ടതുപോലെ ഈ ഗ്രന്ഥത്തിലെ പുതിയൊരു ഗണം അധ്യായങ്ങളുടെ ഭാഗമാണ് 26 അധ്യായവും. സോളമനാൽ എഴുതപ്പെട്ടതെങ്കിലും ഏതാണ്ട് 300 വർഷങ്ങൾക്കു ശേഷം യൂതാരാജാവായ ഹെസക്കിയയുടെ മേൽനോട്ടത്തിൽ ശേഖരിക്കപ്പെട്ട് സുഭാഷിതങ്ങളോട് ചേർത്തുവയ്ക്കപ്പെട്ടതാണ് ഈ ഭാഗം. യുവജനങ്ങളോടും അറിവാഗ്രഹിക്കുന്ന അജ്ഞരായ ആളുകളോടും മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും സ്വരത്തിൽ ജീവിതത്തിൽ അവർ പിന്തുടരേണ്ട മാർഗത്തെക്കുറിച്ചാണ് ഈ അധ്യായവും ഉപദേശിക്കുക. ഭോഷർ, അലസന്മാർ, വിവേകമില്ലാതെ പെരുമാറുന്നവർ, പരദൂഷണം പറയുന്നവർ, മുഖസ്തുതിക്കാർ തുടങ്ങിയവരുടെ ദുർഗുണങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അത്തരക്കാരിൽ നിന്നും അവരുടെ ശീലങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനാണ് ഈ അധ്യായത്തിൽ സോളമൻ ഉദ്ബോധിപ്പിക്കുക. വിവേകത്തോടെയും ഔചിത്യബോധത്തോടെയും സത്യസന്ധമായി ജീവിക്കാനുള്ള വിളികൂടിയാണ് ഈ അധ്യായം. ഭോഷന്മാരും ജ്ഞാനപൂർണമായ ജീവിതവും. ആമുഖമായി നാം കണ്ടതുപോലെ ഭോഷത്വവും വിഡ്ഢിത്തവും ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാനുള്ള ഉദ്ബോധനമാണ് 26 അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് സോളമൻ നടത്തുന്നത്. വർഷത്തിലെ കാലത്തോടു ചേരാത്ത കാലാവസ്ഥ പോലെയാണ് ഭോഷത്വവും ബഹുമതിയും തമ്മിലുള്ള അകൽച്ചയെന്ന് ഒന്നാം വാക്യം ഓർമ്മിപ്പിക്കുന്നു. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും പോലെയാണത്. എങ്ങും തങ്ങാത്ത പക്ഷികളെപ്പോലെ അകാരണമായ ശാപം എങ്ങും ഏശില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭോഷത്വവും ബഹുമതിയും തമ്മിലുള്ള ചേർച്ചയില്ലായ്മയെ വചനം വ്യക്തമാക്കുന്നു. കുതിരയ്ക്കും കഴുതയ്ക്കും ചമ്മട്ടിയും കടിഞ്ഞാണുമെന്നതുപോലെ ഭോഷന് അടിയാണ് ശിക്ഷണമായി ലഭിക്കേണ്ടതെന്ന് പറയുന്ന സോളമൻ ഭോഷന്റെ വിഡ്ഢിത്തത്തിനൊത്ത് മറുപടി കൊടുക്കുന്നതുവഴി നീ അവനു തുല്യം വിഡ്ഢിയായിത്തീരുകയാണെന്ന്, അവന്റെ നിലയിലേക്ക് താഴുകയാണെന്ന് ഉദ്ബോധിപ്പിക്കുന്നു. അതേസമയം ഭോഷത്വത്തിന് വേണ്ട വിധത്തിൽ മറുപടി കൊടുക്കുന്നതുവഴി ജ്ഞാനിയാണെന്ന അവന്റെ ഭാവത്തെ മാറ്റാനാകുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. തനിക്കുള്ള കഴിവുകൾ വിനിയോഗിക്കുന്നതിനു പകരം കഴിവില്ലാത്തവനെക്കൊണ്ട് അത് ചെയ്യിക്കുന്നതിലെ മൗഢ്യത്തെ സ്വന്തം കാൽ മുറിച്ചുകളയുന്നതിനോടും അക്രമം വിളിച്ചുവരുത്തുന്നതിനോടുമാണ് വചനം താരതമ്യം ചെയ്യുന്നത്. ഭോഷന്മാരുടെ പ്രവൃത്തികളും അവരുടെ ജീവിതശൈലിയുമാണ് 7 വാക്യങ്ങളിൽ സോളമൻ പരാമർശിക്കുന്നത്. തങ്ങളുടെ കഴിവുകൾ ദുരുപയോഗം ചെയ്യുകയോ ഉള്ള കഴിവിനെ ഉപയോഗിക്കാനറിയാതെ പോവുകയോ ചെയ്യുന്നതിന് തുല്യമാണ് ഭോഷരുടെ പ്രവൃത്തികൾ. നിരുപയോഗമായ മുടന്തുകാലുപോലെയും മദ്യപന്റെ കൈയിൽ തുളഞ്ഞുകയറിയ മുള്ളുപോലെയുമാണ് ഭോഷന്റെ നാവിൽ ആപ്തവാക്യമെന്നും കവിണയിൽ കല്ലെന്ന പോലെയാണ് ഭോഷന് ബഹുമാനം ലഭിക്കുന്നതെന്നും വചനം പറയുന്നു. ഉചിതമായ ഇടത്തും സമയത്തും ഉചിതരായ വ്യക്തികളുടെ കൈയിലുമാണ് അറിവുകൊണ്ട് ഉപകാരം. കാണുന്നവരെയൊക്കെ അമ്പയ്യുന്ന വില്ലാളിയെപ്പോലെയാണ് വഴിയെ പോയ ഭോഷനെയോ മദ്യപാനിയെയോ കൂലിക്കു നിർത്തുന്നവനെന്ന ചിന്തയും അവിവേകത്തിന്റെ ദൂഷ്യതയിലേക്ക് വെളിച്ചം വീശുന്നതാണ്. മറ്റൊരുവന്റെ ഭോഷത്വം ആവർത്തിക്കുന്നതിനെ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായയുടെ പ്രവൃത്തിയോട് ഉപമിക്കുന്ന സോളമൻ പ്രവൃത്തികളിലും വാക്കുകളിലും വേണ്ട വിവേകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജ്ഞാനിയല്ലാതിരിക്കെ അതാണെന്ന് ഭാവിക്കുന്നവരേക്കാൾ പ്രതീക്ഷയുള്ളത് തന്റെ ഭോഷത്വം അംഗീകരിക്കുന്നവനാണ്. അലസതയും മടിയും അനാവശ്യമായ ഇടപെടലുകളും. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അലസരും മടിയരുമായ മനുഷ്യരെക്കുറിച്ചും അവരുടെ പ്രവൃത്തികളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുക. വഴിയിലും മൈതാനത്തും സിംഹമുണ്ടെന്ന, ജീവിതത്തിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും നിരത്തി അവർ നിസ്സംഗരും നിഷ്ക്രിയരുമായി ജീവിക്കുന്നു. കട്ടിളയുടെ ഭാഗമായ ചുഴിക്കുറ്റിയിൽ കഥകെന്ന പോലെ എങ്ങോട്ടും മാറാതെ അവർ നിൽക്കുന്നു. സ്വന്തം വിശപ്പു മാറ്റാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ പോലും മടി കാണിക്കുന്ന, അതായത് അത്രമാത്രം മടിയോടെ പെരുമാറുന്ന മനുഷ്യർ ഈ അലസതയാണ് ജീവിക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾക്കും മനോഭാവത്തിനും ഉപരിയായി തങ്ങൾ വിവേകികളാണെന്ന ഭാവത്തിലുള്ള അവരുടെ പെരുമാറ്റവും എത്ര അവിവേകപരമാണെന്ന് വചനം ചോദിക്കുന്നു.
ദൈവം നൽകിയ ജീവിതത്തിൽ സ്വന്തമായുള്ള കഴിവുകളും അറിവുകളും നന്മയ്ക്കായി വിനിയോഗിക്കാനുള്ള ഉത്തരവാദിത്വം സ്വീകരിക്കാനുള്ള ഒരു ക്ഷണം കൂടിയാണ് ഈ സദൃശ്യവാക്യങ്ങളിലൂടെയുള്ള പരിഹാസം. ഒരു ഭാഗത്ത് അലസത തെറ്റ്

പരദൂഷണവും മുഖസ്തുതിയും സത്യസന്ധമായ വാക്കുകളുടെ മൂല്യം എടുത്തുകാട്ടുകയും അവയുടെ ആവശ്യം എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്നവയുമാണ് ഈ അധ്യായത്തിലെ തുടർന്നുള്ള വാക്കുകൾ. ഇത് സോളമൻ വ്യക്തമാക്കുന്നത് പരദൂഷണത്തിന്റെയും മുഖസ്തുതിയുടെയും പിന്നിലെ തിന്മകളെയും കുറവുകളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. വിറകും തീയും കരിയും കനലും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഏഷണിയും കലഹവും സമൂഹത്തിൽ തിന്മയും അശാന്തിയും ഉളവാക്കുന്നത്. സ്വാദുള്ള ഭക്ഷണം പോലെ മനുഷ്യർക്കുള്ളിലേക്ക് ഇറങ്ങി അവിടെ നിൽക്കുന്നതാണ് ഏഷണിയുടെ വാക്കുകൾ. മോശമായ ചിന്തകളും വാർത്തകളും സമൂഹത്തിൽ നിലനിൽക്കുന്നതും ഇതുകൊണ്ടുതന്നെ. സത്യസന്ധമല്ലാത്ത മുഖസ്തുതിയും പ്രശംസയുമൊക്കെ നന്മയേക്കാൾ തിന്മ ഉളവാക്കുന്നവയാണെന്ന ബോധ്യമാണ് ഈ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. മിനുസമേറിയതെങ്കിലും മനോഹരമെങ്കിലും ഉള്ളിൽ മാലിന്യം നിറച്ച മൺപാത്രം പോലെയാണ് മലിനഹൃദയത്തിൽ നിന്നു വരുന്ന മനോഹരമായ വാക്കുകൾ. ഉള്ളിൽ വിദ്വേഷവും തിന്മയും നിറഞ്ഞിരിക്കുമ്പോഴും കപടമായ പുഞ്ചിരിയും സ്നേഹവാക്കുകളും പ്രവൃത്തികളും കൊണ്ട് അഭിനയിക്കുന്ന ഹൃദയത്തിൽ വഞ്ചന പുലർത്തുന്ന മനുഷ്യരെ വിശ്വസിക്കരുതെന്ന്, അവരുടെ ഹൃദയത്തിൽ ഏഴ് മ്ലേച്ഛതകൾ തിന്മയുടെ നിറവാണുള്ളതെന്ന് സോളമൻ ഉദ്ബോധിപ്പിക്കുന്നു. അത്തരക്കാർ എത്ര കൗശലക്കാരാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ദുഷ്ടത പൊതുസമൂഹത്തിന് മുന്നിൽ വെളിവാക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന വചനം, ദുഷ്ടതയോടെ അവർ മറ്റുള്ളവരോട് ചെയ്യുന്നത് അവർക്കുതന്നെ തിരികെ ലഭിക്കുമെന്ന്, മറ്റുള്ളവർക്കായി കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുമെന്ന്, അവരുരുട്ടുന്ന കല്ല് അവരുടെ മേൽ തന്നെ പതിക്കുമെന്ന് പഠിപ്പിക്കുന്നു. നുണ പറയുന്നവർ അത് ആരെക്കുറിച്ചു പറയുന്നുവോ അവരെ വെറുക്കുന്നുവെന്ന്, അവരുടെ ജീവിതത്തെ തകർക്കുന്നുവെന്ന്, അതേസമയം മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തിവയ്ക്കുന്നുവെന്ന്, അത് കപടതയാണ് വിളിച്ചോതുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഉപസംഹാരം. ഭോഷരും വിഡ്ഢികളുമായ മനുഷ്യരുടെ തിന്മകളിൽ നിന്നും അലസരുടെയും മടിയരുടെയും മനോഭാവത്തിൽ നിന്നും അകന്ന് വിവേകവും ജ്ഞാനവും സ്വന്തമാക്കി വളരാനുള്ള വിളിയാണ് ഈ അധ്യായം നമുക്കു മുന്നിൽ വയ്ക്കുന്ന ഒരു ഉദ്ബോധനം. മറുഭാഗത്ത് അനാവശ്യമായും അനുചിതമായും പെരുമാറുന്നത് അവസാനിപ്പിക്കാനും അസത്യവും പരദൂഷണവും മുഖസ്തുതിയും ഒഴിവാക്കി കൂടുതൽ ഉത്തരവാദിത്വത്തോടും സത്യസന്ധതയോടും കൂടി ജീവിക്കാനും അങ്ങനെ സമാധാനവും നീതിയും നിറഞ്ഞ ആത്മാർത്ഥതയും നന്മയുമുള്ള ഒരു സമൂഹത്തിന്റെയും ബന്ധങ്ങളുടെയും സൃഷ്ടിക്കു കാരണക്കാരാകാനും ഈ അധ്യായത്തിലൂടെ സോളമൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പുഞ്ചിരിയും നല്ല വാക്കുകളും കപടമാകാതിരിക്കട്ടെ. ജീവിതവും പ്രവൃത്തികളും ആത്മാർത്ഥതയും കരുണയും വിശ്വസ്തതയും നിറഞ്ഞതാകട്ടെ. വിവേകപൂർവം വാക്കുകളെയും പ്രവൃത്തികളെയും വിലയിരുത്താനും പ്രശംസകൾക്കും ഇകഴ്ത്തലുകൾക്കും ഉപരിയായി വളരാനും ദൈവത്തോടും മറ്റുള്ളവരോടും സ്വന്തം ജീവിതത്തോടും സത്യസന്ധതയോടെ പെരുമാറാനും നമുക്കു സാധിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 26 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. എഡ്വിൻ കരിക്കമ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ